0: ശരിയായ
1: ചക്കര പുറത്തുണ്ടോ? പതിമൂറെണ്ണ എല്ലാം കോ പതിമൂറെണ്ണ.